لأن أغني ما منيغا غابيتو عندي اللي بتا أنا ودن باينو ونسيتوي ودوينو جيب مبنيان ما تانيان جس تكتر مو كترونو انجيش Les Françoises ordinent en baignant, la maison où j'ai grandi, non. On a un style autour de la maison où j'ai grandi. Et dit, tu m'as deux mi-jobs, tu m'as rendu un d'autre. Non, mais que tu as vu une autre tournée de mi-jobs, et que notre autre, tu es deuxième, moins de pendant la rue, on est tourné, mais mi-jobs, mon autre est là. Kui minä en ole just mitä on noin tässä putumlaatossa, näin on just tätä roivana. Noin kai minun jät mitä on noin. Vesta prati täynnä. Tiedä on noin mitä on. Tästä mä sanon ihme vähän. Tästä mä sanon. Tästä mä sanon ihmeen tämä mitä uskat. Mungkin kita ini mesti kau tahu ini benar situan kau ini mana ulit mat jolit, mesti kau tahu mana apa pun mi yang mana the gas, macam mana? Negeri staf stasi ini yang standar ini benar cut staf mana pino, ini jinu apa jinu ini jinu kerja ini mana kau Det är nog äsk man med dig på något annat. Sitten man har hus. Men det blir en annan att de vill ge mig röja i en stäbjärk. Bjärken har drivit en stäbjärk och när man vill ge mig ett taske i jant. Eh ta wena adega ba haje bodu bodu tron ro in sito pe ponacha te meti gama meten rin we darsen te bskama jina ni na sta ti to hos khodu we mo ju ni na jondo tro e bas no mas no no hat te bano i loden e wa bodu tsawa no rit mati ro eh kitene No, we just don't know yet, but we just don't know that that you want to get me. They are just here. I'm going to say, man, it's here. I wonder what they are in the name. Man, they are the best of the engine for the benevola who they innocent. When they have discovered man, they was going to do the jury, the benevola, right? Then man, we had done Bamna, he do. Bamna, he do. Benevola, to do time, no skit. And you vote the good name, what we see here, I know, and we have jit, they skit the tumble time, benevola, we are in Yan Mutwit. Ya when yet when we can a son as well we giant them as it nine even my when you can name each up. And just put what ne in a puce pull a mod ninja now. That's poor we jay well we did now and I ain't a hit some go while we not. Hey, while we none it. Buin jimmano awina yang macho awina no. Spesi macho awina jo awina o. Wole ni ne hoad man utaman de orne hao ni ji no si ja. Buin jimmano ajaman. Wole ni hatama agaswe. Wole ni je vedo ke bonne journée ito Pierrette Jourdain. Jasta me da beninga rat. Rumenji Heine de la maison où j'ai grandi, Ine Tirbedo, François Zardy.